0: ഇന്ത്യയിലാവ് സവസത്തുനായി
1: ലൈവ് FM
2: മഹർഗമട ഹോമാഗമട www.livefm.lk